ശ്രീതമ്മ. ആമീൻ ആമീൻ ആമീൻ ആമീൻ. കാലവേളയിലും ഇണങ്ങി ജപങ്ങളോട് വളരെടുത്ത കത്തറി ഉദവി ചെയ്യാറാക കത്തറി കരത്തിലെ ഉങ്ങളെയും കുടുംബത്താരെയും സന്തസന്ധതിയാക ആശീർവദിച്ച് വളരെ നടത്തുവാറാക ഇന്ന് വേളയിലും ജപങ്ങൾ കൂടാക വളരെ നടത്തങ്ങൾ കത്തറുകൾ.